0: കൃഷി. സാമുദായിക റേഡിയോ സ്റ്റേഷൻ FM ഗ്രീൻ,
1: യാനി കിസാൻ സമുദായ കി ഖേതി കി ബാതേ,
0: മഹിലാഓ കി റോസ്മർറ കി ബാതേ,
1: ആപ്കി സെഹത് കി ബാതേ,
0: ബച്ചോ കി പഠായി ലിഖായി കി ബാതേ,
1: യുവാഓ കി റോസ്ഗാർ കരിയർ കി ബാതേ,
0: വോ സബ് കുഛ് ഏക് ഹി ജഗഹ് പർ.
1: വോ കഹാ പർ?
0: ബിഹാർ കൃഷി വിശ്വവിദ്യാലയ സബോർ കെ 90.8 FM ഗ്രീൻ പർ.
1: FM ഗ്രീൻ, യാനി ഹരിയാലി സേ ഖുശ്ഹാലി തക്.